0: reminding us of your grace and mercy towards us as sinners. Holy Spirit, stir our hearts to bring our burdens, our shame, our guilt from the past and lay them at the cross before you. Help us to repent of them and accept.
1: Listening.
2: Never miss your favorite shows again. Click on to planetaudio.org.nz.
3: In Auckland, just about everywhere, you can see the water, and it has a lovely calming and invigorating effect.
4: Next to the ocean, wide open sea, cool breeze, lot of open space.
5: Hiking, swimming, lovely beaches.
3: Beaches.
6: I love the West Coast. I love being able to get in my car and in 40 minutes being in one of the most beautiful beaches in the world.
3: Loving Auckland.
7: Well, I love that it's such a green city. It's just so rich in texture with all the different plants and trees and shrubs. There are giant trees, more than 150 years old. You can touch the roots of the country, of the history.
8: I love the bush, the heaps of parks around Auckland that you can go and play in. And the libraries.
1: Loving Auckland, our diverse city. 104.6 Planet FM.
9: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.